0: മികനസ്ഥിനി ഡോക്ടർ അബ്ദുൽ മജീദ് അബ്ദുൽ ബാരി ലുവാഫവ കിരിതി റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലം ഗെ സുന്നൈ ഇസ്ലാമി ശരിയത്ത് ഗെ ദേവ നമസ്തര മി ഫുതു ഗെ ഹിമനി മഅ്ലുമാത് മഅ്ലുമാത് ഹുശലാദിനി ഹസൻ ഹലിൻ
1: ദിവഹിഫം ദിവഹിൻ നായകു നുമദിഹ എകെ മെഗാഹെർട്സ്
2: ಹಿಮಬಿಹಿಗೆ ಅಲಾಮೆತ
3: ಹುಂಗೌ
2: ರೋಗಾಚೆಹು
3: ಕೆಸ್ಸುಂ
2: ಲೋರೆವು

0: ഓഡിയോ വാഹക.
1: അസ്സലാമു അലൈക്കും. നോദി ഹൈക്കം മെഗാഹെർട്സ് ദിവഹ എഫ് എം ഗെഹുൻ തേരി നവാരം ഉഫായർ വകുത് കൊളക്കായതമും ഓഡിയോ വാഹകയാക്കും മി ബദ്ദൽ കൊള്ളി ഐഷത് സൈന. മി ഹഫ്താഗ മി ഗെനസ്തനി മുളിൻ ആവാഹകെ മി ഗെനസ്തനി ഹുരി മേത്തിയ ഹിയാലുക മി വാഹകയാകെ ഫുർതവം ബാ. മി വാഹക ഹദിയാക്കുഫവണി മുതഹർ ഇബ്രാഹിം മുത സമു സീൻ ഹിതദു വാഹക ഉഷാളാദനി ആഷിദ അബ്ദുൽ കരീം.
0: ഹുരിമേത്തിയ ഖിയാലുക

ഹമഖശവറും തിമൻ റസ്കലാങ് സുലൈമാനു ഗഫാനു ഇംതിഹാനു കുരവീമ അദി എഖലേ ഗഫാനു ഗ തഖ്തു ഗ മച്ച ഹശഗണ്ടെങ് എല്ലവീമ ദെങ് എഖലേ ഗഫാനു തൗബാവ വഡാഗിൻ എംബുരി റുജൂഅവ വഡാഗതി.